Mag tuluting akilis kan tevatin dama chali kavnara kiluni 5% am stacha akim chikip takkaluku tevatin tanan tosa tamana kaisun nakin su huinga tait kucha huatan apchukro nakin tamana kik akilit chikat hua ulsnam kiluku tosa akikaton tukakawai kan utkshon alakhtin rito stone nama apsuku alakhtin ridutin akikton tuktogama nasunritan chalera kavnuram chalis alkhutsik ivrilagat kaisun adulkhkan chali huinga apto ayukutchan kaisun akim biukhkan devatin tam lakin su account tam kulsnam kivluku taman akikton tuk chali hankuda malik nakhkaput tuktakchuti malik Naputta to Alachtin Rituk Don Tuk Alchuch Tuzgan Rituk Takut Katun Alaska Kamunun Jalia Kaisun Pitacha Nunam Tukutain Pionachuchit Nun Tuzgalin Matumayas Hakumi Jalia Parnias Amiku Amsnroch Kayaksin Togamai Parnias Amiku Pitachiknaku Kanga Kanga Kanga Alaska Kamu Pionachutin Stutamakun Tukutun Aguna Republican Bernadette Wilson Sukala Usuka Alaska Public Media Eric Stone Apka Rutait Nun Governor Achtung Nakshan. Kwani Hasunang Naka Governor Achtung Nakshan Apka Usum to Independent Dark Media Duitak Traditional Healer Aruk Salinuna Nunna Julie Kachtunguluni Staman Ilaksukutai Ma General Election Ballot Tami Awitak Kaluni Akanun Si Ayukniluni Atus Sukusu recall Dunleavy campaign anun Ayagnishani Governor Mike Dunleavy Sali President Daguluni Portani Yakat Head Alaska Native Corporation Nami Yuguluni Dunglis Kasu Christopher Stare State Budget Campamun Bingshani Dwitakan Luni Mikani Guluku Tax Revenue Oil and Gas Hamaking Lukas in Kanutra Alaska Public Media Eric Stone Naknasun Riguluni Bais Aking Nakskating Tourism Mam Chalis Samekokan Chali Tulinun Pinriling Rana Broad Based Tax Alaska Communion Twitakan Riguluni Huingam Sumun Tax Arut Ksumit and Kalaska Kamit Hani Huam Akituk Yung Nakung Sriud Pachist Knatung Dam Akikananta Kaisen Hankuda Pirchich Tax Arasikuluku Bigum to Kachikstin Nakfkanaki Nalgiti Yut Chali Yvikhana Batman Tourism Makchatasame Kokan Chali Tulikwasu Kita State Amun Chalistit Nasun Redentagam Ayukuchek Kivti Su Hankuda State Abutwani Huam Ukusamun Gasamun Su Aki Nakutka Chali Su Knu Hat Ukum Su Kichaut Chalistang Lachtugut Ayukmil Muktun Mayuktar Lutin Chata Pingal Ritma Yang Yotin Satni Iran Amiya Chalia Hankuda Aki Lispalach Tugut Chalia Tamana Ayukuchik Naksuni Hankuda Ukusum Kasam Ksu Billy Lakia Rudman State Tampni Chali Hankuda Constitution Nakti Murushna Putem Chatpiwa Hatungit Nun Tukut Tatukuluki Kuigluni Dos Ika Yutst Chalia Alaska Communion, Dos Alaska Communion, Tamanad, Pingnakan Riska, Truasikluku, Ake, Unaknatin Su, Musluku, PFT, Salis, Arnkanaksuni, Samatunginun, Pisk, Malikakufnakusu, Constitution, Dos Konkuda, Yuilakabut, Akinaksak, Salis Kaisun, Pukcharas, Kadam, Ayuknil Kun, Pingnakakukut, Stone, Mapluku, Independent Tarolutin, Tutuklist, Tutuklist, Tutuklist, Chalikuinga, Paknayung,
ഇഷ്ടോ കൈസുന്ന കായൊക്കെ ചിന്ന സാനിയ ചുറ്റുക്കിയ ചീന തോന്ന ചീന ചുറ്റുക്കുന്ന ചീമുഖുക്കുന്ന പീത്തം കിട്ടുട്ട അലാസ്കമുന്ന ചുരുക്കുട്ടി ഇൻഡിപെൻഡന്റ് ആകുള്ളോ അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റ് തമാണ് 65% അലാസ്കമിറ്റ് രജിസ്റ്റർ ആകുമ്പോൾ നാൻ ഫർദർശന ചാലിസ് ലിഖ കൃഷ് സ്റ്റേറക് അനുപക് ഇല്ലായി യുൻ ലിഖിതം.